ഹമകശ്വരും അല്ലാഹ് തിയബാമി ഹുന്നൻ എകലാംഗ വഅദു ഫുൾ ഫുദ്ദവാദവി എകലാംഗ ഇസ്നഫ്ലാ ലാഗൻ തിയബാമി ഹും എകാഫിറും ഖത്ലുകൊ നെതികുറമുൻ ദിയ ഹിന്ദുഗൈ തിയബാമി ഹും ഹിൻ എദേ ഖന്ത തിയബാമി ഹുന്ന തിമൻ റസ്ഹലാംഗ ദെക്കു മഫഹും തിയബാമി ഹും ഉരദി അദി റസൂലാ എങ്കവി ഖന്തുഗാ തിയബാമി ഹും ദെബസ്വെ ഫിണ്ടി വെജ്ജോ മദ്ദാന്ദനെ ತ್ಯಬಾ ಮೀಹುಂಗೆ ತೆರೆಗ ದುನಿಯ ಎದೆ ಮೀಹುಂವೆ ಅದಿ ತ್ಯಬಾ ಮೀಹುಂಗೆ ತೆರೆಗ ಆಖರಂಗ್ ಎದೆ ಮೀಹುಂವೆಸ್ವೆ ದೆಂಗ್ ಎ ಕಾಫಿರುಂಗೆ ಕಿವೆಂಗ್ ತ್ಯಬಾ ಮೀಹುಂ ಎಕ್ಕಿಬಾ ಕುರುವಿ ಏಯ್ ತ್ಯಬಾ ಮೀಹುಂ ಇಮ್ತಿಹಾನ್ ಕುರುವು ಮಟ್ಟಕೆ ಅದಿ ಹಮ ಕಶವರುಂ ಎಕಲಾಂಗ ತ್ಯಬಾ ಮೀಹುನ್ನ ಅಫು ಕುರುವಿ ಅಲ್ಲಾಹುಯಿ ಮುಮಿನ್ ತಕುಂಗೆ ಮಚ್ಚ ಫಾದ್ಲು ವಂತವೆರಿ ರಸ್ಕಲಾಂಗೆ.

ബാമിഹുന്ന മുസൈബത്തിൻ ഐസ് ജഹുനിമാഹിയെ ഹമ കഷവറും എ മുസൈബത്തുകെ ദെഗുന എ ഉരുന്നത്യ ബാമിഹും വനീ ജസാഫേ ഖലേഗ് ഫാൻ വിദാൽ വാഷ എയ്യ ബാമിഹുങ്കെ അമില്ല നഫ്സുകെ ഫറാത്തും ആക്കമെക്കെ ഹമ കഷവറും അള്ളാഹു കൊമ്മെ കമെഗ്ഗെ മച്ച കുളതും വന്ത റസലാങ്കേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുക്കമ്മായകു
0: എക്കുവെരുക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുയ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

ഹമകശ്വരും അല്ലോ ത്യബാമി ഹുന്നം എഖലാങ് വാദു ഫുൾ ഫുദ്ദവാ ദിവ്യ എഖലാങ് ഇദ് നഫ്ളാ ലാഗെ ത്യബാമി ഹും എ കാഫിറും കത്ലുക്കുൻ നെതി കുറമുന്തിയ ഹിന്ദുഗെ ത്യബാമി ഹും ഹിൻ എതേ ഖന്ത ത്യബാമി ഹുന്ന തിമൻ റസ്ഹലാങ് ദിക്കു മഫഹും ത്യബാമി ഹും ഉരദി അതി റസൂലാ എങ്കിവി ഖന്തുഗാ ത്യബാമി ഹും ദെബസ്വെ ഫിൻഡി വെജ്ജോ മദ്ദാന്ദനെ ത്യബാമി ഹുംഗെ തെരേഗാ ദുനിയ എതേ മീ ഹും വേ അതി ത്യബാമി ഹുംഗെ തെരേഗാ ആഖിറം എതേ മീ ഹും വെസ്വെ ദെൻ എ കാഫിറുംഗെ കിബെൻ ത്യബാമി ഹും എക്കിബാ കുറവി എയ് ത്യബാമി ഹും ഇംതിഹാൻ കുറവുമട്ടക്കെ അതി ഹമ കഷവറും എകലാങ് ത്യബാമി ഹുന്ന അഫു കുറവി അല്ലാഹു ഈ മുഅ്മിൻ തകുംഗെ മച്ച ഫളുവന്തവരി റസ്കലാങ്കേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയ്യതുണ്ണായകു രയ്യതുണ്ണ എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്